ആകാശവാണി ആദിലാബാദ് വന്ദ.2 FM മനസ്സു നിണ്ട സ്റ്റുഡിയോയിലെ സമയം 11:01 ദാട്ടി 42 സെക്കൻഡ്. ഇന്നത്തെ ഇയാളുടെ പ്രസാരം സമാപ്തം. തിരികെ രേപ്പതുകള 5:50 വന്ദ.2 MHz FM പൈ ഇൻകാ പ്രസാരഭാരതി ന്യൂസ് ആൻഡ് AIR മൊബൈൽ ആപ്പ് ലോ രേപ്പടി പ്രസാരം പ്രാരംഭം. അന്തവരക്കു സെലവു. ജയ് ഹിന്ദ്.